ഞാൻ പലപ്പകൽ ഉയങ്ങാണ്ടി പകല ഓ ജനങ്ങളെ കയ്യിൽ ഉയങ്ങാണ്ടിന പകൽ കറങ്ങണ്ടോട്ട് പിടിങ്കര ഞാൻ കറാണ് കയ്യിൽ ഇത് ഞങ്ങളുടെ നീണ്ട ജാളുജലൂറ്റിട്ടുണ്ട് ഇത് കണ്ടുണ്ടു പോയാലോ നല്ല പിള്ളേരും ആ ജന്മളക്കുന്നു ഇത് അറിവ് ചീച്ചി കുജനം പാ ഡുജു കുജനം പാ കണ്ടുണ്ടു വേണ്ട ഈ അടക്കും മജങ്ങളോ മടൻ കണിക്കണം മറ്റേ പിള്ളിക്കളൊന്നും വേണം കാക്കാരൊക്കെ മറിക്കുന്നു പേരൊക്കെ മറിക്കുന്നു കവലിലൊക്കെ മറിക്കുന്നു ഉള്ളിലൊക്കെ മറിക്കുന്നു കയ്യിലൊക്കെ മറിക്കുന്നു ഈ മുണ്ടല്ല നീങ്ങിയല്ല ഞാൻ നീങ്ങായതുകൊണ്ട് പോയി ഈ വീട്ടിങ്ങെല്ലാം പലപ്പോഴും കണിഞ്ചര പോലെയിരിക്കും ലൂണ്ടോ കഞ്ഞിനും പള്ളി നോക്കും മറ്റോ കണിഞ്ചര പിള്ളിക്കൂടെ വന്നു വന്നു പൊട്ടുകൾ പോയി ഞങ്ങൾ പറയും പൊട്ടുകൾക്കും മാറിയും പാലും ഞാനോട്ടു ഞങ്ങനും പറഞ്ഞു മൽപുറയും പറഞ്ഞു ൂൺ ബക്കിട്ട് ഉള്ളിട്ട് ലോൺ ബക്കിട്ട് കൊണ്ട ൂൺ ബാങ്ങിനിങ്ങ കയ്യിലും